തിന്നന്തിരു കിളിയേ കണ്ണമ്മാതൽ വകലന്തിയമേ എന്നെ കാലിരീരേനുലകിൻ ഏറ്റം പുരിയ വന്നന്തിരുകിരിയേ കണ്ണമ്മ പിള്ളൈ കണി അമൂരേ കണ്ണമ്മ പേറ്റ പൊത്തിത്തിരമേ പിള്ളൈ കണി അമൂരേ കണ്ണമ്മ പേനു